0: ഓളി ഓളി ഇതിനെ കൂടെ തേന മരകമെൽസെഞ്ഞോൾ നോ ബോക്കെ ഓംബ്രേ നമ്മെ തൊക്കെ പൊത്തോനെ മാ
1: ay cállate ay ay